ദൃഢായോ ദീപബല്യോ ജനസേവയാ സോപാര പരയോജനാന ഗുരുമുഖ ജഗത്തവതരയോ മഹല്ല പഞ്ചമ ഗൗഡി ഹര ഹര ഗുരു കര കരത പരമ ഗായ മേരേ മനസാവ സുഖ പായോ രാവ ബലതോ ജലതോ തൗ കേ ഗുരു ചന്ദന ശീതലായോ അജ്ഞാന ദേ രാമ